0: തിലക വർദ്ധന ടെക്സ്റ്റൈൽസ് അസീമാന്തിക അവകാശയ്ക്ക് അപൂർവത്വ അത്യതിന്ന് ശ്രീലങ്കാവെ അനർഗതമ നിമാവേ വിശാലതമ പ്രമാണെ പോസിലേൻ ടൈൽ എക്കത്തുവ നജസ്റ്റിക ലങ്ക ടൈൽസ്
1: Asset Line Finance within best bike ekada best deal leka indana pirimes me pramukhyawana Bajaj City 100 ha Platina 100 motorcycle sanaha pahasuma leasing amathanna 0.1144 ICR
2: finishing wahala lesa color up flow wajabena
3: sit padagani kal pavati avalakshana novi
2: oyat wahaleta washi wenna finishing wahala nam color up thamai
4: യുഗ ദിവ്യയുടെ പിവിസേന ഒബിട്ട് മേ ദിനവല സീതവേദി വിതുളി ഉപകരണ ഗൃഹപാണ്ഡ സന്ദഹ സുശേഷി തീമന രസ വിസ്തര ബിന്ദു 76 8233 447 സീത ഹദവത് ദിനോ ഹിതവത് കമ
5: ശക്തിമത് സമാഗമക ബുദ്ധിമത് ആയോജനയ മാസ 25 സ്ഥാവര തൻപതുവ കൽപിരിമേദി 114 സഹ ജ്യേഷ്ഠ പുരവശ സന്ദഹ 14.5 അസമ സമപൊളിയാ എൽപി സ്ഥാവര തൻപതു ട്രേഡിംഗ് എ മൈനസ് എൽ കെ എ ഔട്ട്ലുക് സ്റ്റേബിൾ ലിയാപതിഞ്ചി മൂല്യ സമാഗമകി